0: അത് എൽഫ സ്റ്റുഡിയോ എന്നാണ് ഇത്. പെഞ്ചി പൂഞ്ചി ഒക്കുമാർഗന പൂഞ്ചി പെഞ്ചിയേ പൂഞ്ചി പെഞ്ചിയേ ഹാരി അപ്പൊ പെഞ്ച ലസ്സന കഥാവ ക്യൂവാണ് ഏത് പെഞ്ചി ഹാ ബലന്നൊക്കെ അപ്പൊ പെഞ്ച കീന്ന് കഥാവൽട്ട് അപ്പിട്ട് ഗുഡാ പ്രതിചാര തീയണോ വാട്സാപ്പിക്കട്ടാണ് പെഞ്ച ഷോ കഥാവ ക്യൂവ ഇസ്ര സീയത്ത് അപ്പിട്ട് ഏ കഥാവ കീല തീല തീയണോ അവർദ് വിസിപ്പഹ അതീത്തിട്ട് അപ്പി വെക്കകന് ഗിയ അപ്പേ പെഞ്ച ഒന്ന് ഹൊമ കീല ഒന്ന അപ്പെ അമ്മല താത്തല തപ്പിട്ട് മെസ്സേജ് ചെയ്യല തീയണോ ഹരേ സത്തിട്ട് ഇതിൻ എന്ന ദെങ് അപ്പി ലാസ്റ്റ് വെന്നെ അപ്പേ മേ മിറ്റി കൊസ്സഗേ ബട്ടകുലാച്ചഗേ അലുത്മ മേ വിസ്തരി മൊണാത് കീല തെനക്കാന്ന് ദെങ് ഒന്ന് ഉഗുലാണ്ട് മത്തക്ക ഏത്തി ബട്ടകുലാച്ചിട്ട് കെങ്കറു ദേശേ ഇന്ന് സുതു അക്കാണ്ടിഗിൻ വെടിന്നെക്കിട്ട് ആരാധനാവക്കാവനേ മത്തക്കൈനേതേ വെടിന്നെക്കിട്ട് ആരാധനാവക്കവില്ല മുക്കതൂണേ കീല ദെങ് ഒന്ന് മേ അപ്പേ ആച്ചി മിറ്റി കൊസ്സായി ഗമനട്ട് അന്ന് ലാസ്റ്റ് വെന ഗമം അപ്പി ബലമുത് മേ കൊഹിത ഗെയിൻ തേന്ന് കീല ഒന്ന് അന്നകോ
1: സഞ്ചാരയ
2: സഞ്ചാരയ സഞ്ചാരയ